0: കാനഡ ഗവൺമെന്റ് പരിയോഗ്യഹനർട്ടൗട്ടിലുവിത് തമന്ന പിഞ്ഞഹട്ടൗട്ടിയുട്ടാവുളക്ഷുണി ഇക്കട്ടുവിമി സാലയേഷട്ടൗട്ടിയുട്ടാവുളക്തിലുഗു ഇക്കട്ടുവിയുവാൻ ഫിനിലുക്തുവിനിയുവു നലുനർത്തൗട്ടിയുണ്ണടങ്ങി ഉഹൗസിയു എസ്കിമോ ലഴു നനിറ്റുവിന്ന തുക്കിശികുടിച്ചശിയോക്സ് ഉടികശുവാളക്സുഗു ഹച്ചികളന്നി തുക്കിശിലുപ്പിശവനഹട്ടങ്ങിമ്മിയുണി കുമ്മശുലക്സുടി ഉഹൗസിയു തുക്കിങ്ങനി തുക്കിശിവിച്ചശിയുമകുട്ടികിലക്സുഗു നൗമില്ലൂണി ഇഷുമഹർണിയുറപ്പലയെ യുഹർണിയിത്തോ ഹൈഹുറാവുടി തിക്കിതിതാവുച്ചൗഹോർണിങ്ങി ഇനുള്ളറി എസ്കിമോൾ ഇക്കടിവിലാർത്തിസമ്മകല്ലുവിത് തുകഞ്ഞലുവിത് അപിറിയാവുഴങ്ങട്ടലരാവുടി അല്ലാവു വിശി അല്ലാവില്ല ശിലൂണ്ണീറ്റ് ജയിപ്പിത്തിനുങ്ങോവുങ്ങ കങ്ങിർസുമേ
1: Tana zibidi nungak, tu sakai nami tana pina soko si tama tu sak sewa mana kejang wala katu sak sewa kani lang mayu. Nakam mi zibidi, tawa ni tawa ka ay kalutu temi tana inna kaya yok mikso nung mik ilini ati ti siyo ngumba. Di lamang suwe sa kubi agi yaka siyo ngumbi mat. Suna tu inna nai sana gya sa inuit, sana uga pingin ningi nak. Tana ta uigu gi yanga tu sakai nalang milabung.

ഭാരത്തേക്കറായി പിന്നെ അങ്ങോട്ട് അക്ഷമംഗത്തിൽ രാജകുറുക്കുമാരെ ഉപ്പട്ടായ രാജകുറുക്കുമാരുടെ ഇക്കിയുമാ അനാനത്യാകാണ് വിദ്യാത്യാകാണ് വാങ്ങില്ല ഊന്നതൊക്കെയാണ് ഒരാക്ഷമായി തയ്ച്ചുമണിട്ട് ഉപ്പടുത്തിട്ട് പോയി ഉച്ചാൽ ഉപ്പടുക്കുകയാണ് നെല്ലിയൊക്കെ അവർക്ക് വാക്കാണ്ടി മഞ്ഞുവാറ ഉത്തിട്ട് കൊടുക്കുകയാണ് അതാരത്യാകാം ഉപ്പടുക്കുകയാണ് നെല്ലിയ നെല്ലിയൊക്കെ കാണിക്കുക അതാട്ടുകാരന് സിനിമിറ്റാണ് കട്ടം സിനിമിറ്റാണ് അത്താറ് പടിയിലാക്ഷമ്മൻ ൂന്നില്ലാത്തിട്ടാത്താറുത്തിലക്ഷിമകത്ത ഉള്ളാമുഖത്തില്ലുവോ അതാട്ട കണ്ണൻ മുട്ടുവാറത്തില്ലുവോ അവളിക്കാൻ പകുതിലും അഖിലമ്മയാരും കുക്കിയോ കുക്കിയൊക്കെ ചെമ്മനിലൊക്കെ ലുട്ടുവാറും തയ്ക്കുന്ന അവളൊക്കെ കപ്പലായില്ലുമ അവിടെ ഇവരാത്തുവാറ ഉറവാറില്ലുമാണ് അറ്റാട്ടകാരാമെന്ന പകലാക്തര കപ്പലാക്ഷ്യമാണ് പകലാക്തര കപ്പലാക്ഷ്യമാണ് കപ്പങ്ങമാൻ നിറ്റായ്മാകോ സനലി ആവശ്യമം മികവ് പകലാക്തര കപ്പം തകുതി ആവശ്യമല്ലോ ഞാൻ പക്ഷനെയാ മുട്ടികളായി ഇന്നുകളായി കട്ടിമയ ആത്തുന്നെ തായ്മ നനുത്തകാങ്ങൻ അറ്റാട്ടവ കൃഷിയാണ് പകലാക്തറി കത്തളുനെ ഉപലോക്ഷമങ്മൻ അവിടെ അവിടെ പലോക്ഷമയാണ് തക്കനായാലും ത്രിമുക്ഷരാവ് അപ്പലോക്ഷ്യമ്മ അതാട്ടമക്കിന്നിങ്ങി ഇലയിന്നങ്ങിന്നി നമുക്ക് ഇപ്പിയുടെ ഇലങ്ങി കളിട്ടാറുട്ടും ഇന്നാറില്ലവ് ത്രിമുക്ഷരാവ് അക്ഷകൂടും ആരിട്ടും നമ്മയോന്ന് ഇട്ടിട്ടക്കാരാണ് നൂറ്റകാട്ടുമാ ഞാനൊത്തരയാറോ ഇതുകൊണ്ടില്ല അക്ഷയം മതാവണമെന്ന് സാധിക്കും തേമല്ല ത്രിമുക്ഷിറാവ് ഇറങ്ങിക്കൂടുതലും ഞാൻ ഒത്തരയാറോ മതാവണമെന്ന് സാധിക്കുന്നു.

0: മിൽക്കോണിങ്ങളും ട്വൽവ് നമുക്ക് മീനാളെ കുറിച്ച് കഴിഞ്ഞ സുറ്റുട്ടമ്മി ഉണ്ണി ശുച്ചാലും പശി.
1: My name is Mayor Powder. I'm the host of Inuit Unikangit, a CBC North podcast. Over the past 2 years, I've discovered more interesting stories about resistance, travel, and the supernatural. I'm excited to share them with you. Listen to new episodes on CBC Listen or wherever you get your podcasts.